ചോദിച്ചേ ഇവിടെ അയ്യാത്തൊക്കെ അങ്ങനെ തൊണ്ടോയിങ്ങനെ തൂക്കിക്കേറുകയില്ലേ ഇബോങ്കോ നീ സാങ്കാവി ഇലേഷ്യ കൊപ്പ ഈശിയെ അതായി ബോങ്കോ നീ ചുക്കുവാണെങ്കിൽ ജിറോ.